ആകാശവാണി ചെന്നൈ വാനുലി നിലയം. നേരം കാലി 6:15 വഴിപാട് നികഷയും തുവക്കമാക കെ വീരമണി പാടിയുള്ള പാടൽ.